അടുത്ത് ശ്രീ കമലാംബികായാം എന്ന് തുടങ്ങും മുത്തുസ്വാമി ദീക്ഷിതർ ഇയറ്റിയ നവാവരണകൃതി സഹാനാരാഗം തിസ്ര തിരുപ്പുട്ടതാളം.